ഫേസ്ബുക്ക് ഫാൻ പേജ് ഒക്കെ മതകാത്തു അപ്പോൾ ഫേസ്ബുക്ക് ഫാൻ പേജ് ഒക്കെ ഫോളോ കരാണ് നിത്യ എഫ് എം ഫേസ്ബുക്ക് ഫാൻ പേജ് ഒക്കെ മുഖത്ത് മങ്ങിയിലങ്ങ് പേതി ഫേസ്ബുക്ക് ലൈവ് ഒക്കെ മേ ദേവല്ലാട്ട മുളിമ തലകരണ അവസ്ഥാവ് ഹമ്പേണി അപ്പോൾ ഫേസ്ബുക്ക് ഫാൻ പേജ് ഒക്കെ ഫോളോ കരാവ് കമന്റ് കരാണ് സിന്ധു എൻ പസി മനസ്തിക്കനെ കൂട്ട അവസ്ഥാവ ലബാദിന് സിന്ധുവട്ടെ അന്ന് കളി മതക്കറണ്ണോണി സിലോൺ ഗ്രീൻ ലൈഫ് പ്ലാന്റേഷൻ കാന സിലോൺ ഗ്രീൻ ലൈഫ് പ്ലാന്റേഷൻ കീഴിലെ കിയന്നേ മേ ദിവസം ഒയാട്ട് ഗലപ്പെനമ തെണ മുഖത് മേ ദമാസി മെദഹറിയ പഹുവേഗനെ അന്നി എത്തുകൊട്ട് പുകട്ടകെ സല്ലി നെത്തി വീഗനെയാണ് ഇസ്രഹ ദവസ്റ്റിക കൊഹമ്മദ് കഥക്കറാണെങ്കിൽ കൽപ്പനാവേണ്ട പട്ടങ്കാരനെ ദന്തമായി ഏഹിന്റെ തമായി വാട്ട മതക്കറാണ് ആകെ മാസിക സാലറി ഒക്കെ മാസിക പടികേട്ട അമത്തറവ് ത പൊടി കാണാ കഥ കത്തുക്കറകാന്ന് ഫുള്ളുവാൻ ക്രമയാക്കാൻ സിലോൺ ഗ്രീൻ ലൈഫ് പ്ലാന്റേഷൻ സൂദാണമി നിന്നോ ആട്ട് വകാവ ഹർഹ സല്ലി ഹമ്പക്കറാണെ കൊഹമ്മദ് കിയല ഹറിയട്ടമ കിയല്ലത് ഇന്നത് എങ്ങോട്ട് സിന്നക്കറ ഇടമക്തി എന്ന് വേണം ഏ സിന്നക്കറ ഇടമേ വകാ കറല ഈട്ട് പസ്സേ ഏകട്ട അവശ്യകരണ പോഹറവർഗട്ടിക്ക ലബാകാണ് ഈട്ട് പസ്സേ ഉപകരണട്ടിക്ക കൃഷി ഉപകരണഘട്ടിക്ക ലബാകാണ് അവസ്ഥാവോയാട്ട ലബാദിനുമ സിലോൺ ഗ്രീൻ ലൈഫ് പ്ലാന്റേഷൻ വിനായ വക ഉപദേശീല വിതറ നികങ് അഹക്കബലാകണി ഇനി നയ സിലോൺ ഗ്രീൻ ലൈഫ് പ്ലാന്റേഷൻ ഇടമക് നേക്കിലോ ആ പശു തേവേണ്ടിപ്പാ ഇടമക് നെത്തി ഉണത് ഒയാ വെണുവിനു സുവിശേഷി വക സെൽസും സിലോൺ ഗ്രീൻ ലൈഫ് പ്ലാന്റേഷൻ കണ്ടായ മകാവ് തീനോയി കഹന്ത ധന്മമേ നമ്പികൾ യാകന കോളിലേക്കാക്കാണ്ടു ബിന്ദുവായി എക്കായി എക്കായി ഹാർസിയ തിസ്സത്തായി ദുലഹായി പണഹ ബിന്ദുവായി എക്കായി എക്കായി ഹാർസിയ തിസ്സത്തായി ദുലഹായി പണഹതമായി നമ്പിക ധന്മൽ യാകന കോളിലേക്ക കറകരണ കീല മങ്ങോയാട്ട മതക്കറും അതറതി മതക്കരണ തീന തവത് വിശേഷ കാരണാവക്തമായി മേ ദിവസം ഒയാട്ട അവസ്ഥാവ ഹമ്പവിലാ തീയണവാ ഇസ്ര വകേ ഷോറൂം ഗാണി റസ്തിയാതുവിലാ കാളയ നിഖാങ് വേഖര ഗാണി നെത്തുവ് ഷോറൂമൊക്കെ ഒയാകെ ലങ്കട്ടമൈന എക്സ്പീരിയൻസ് ഒക്കെ ക്ലബാകാൻ ഏ കൊഹമ്മദ് ഏ തമൈ ലങ്ക ടൈൽസ് മൊബൈൽ ഷോറൂം കൺസെപ്റ്റ് കത്തിക്ക് മേക ലങ്കായ പല്ലവിനി പാരട്ട തമൈ ഒയാവ് ഒയാട്ട ദക്കിന്ന അദ്ദക്കിന്ന അവസ്ഥാവ ഹമ്പവിലാ തീയന്നി ദമ്മേ ദിന കിഹിപ്പയ പുറാ മങ്ങാട്ട മതക്കരാണേ ലങ്ക ടൈൽസ് മൊബൈൽ ഷോറൂം ഒക്കെ പിലിബന്ധവ് അത് ദിവസേതി അപ്പേ കണ്ടായ മിന്നി ത്രികുണാമലയെ തമൈ മേവനക്കൊട്ട് ഉദേ വറുവേ ഹവസ് വറുവേതി ഏകൊള്ള സൂദാനമീൻ ഇന്നവ കാന്തലേ പെത്തറയാണ് മേവിലാവി ത്രികുണാമലയെ നഗരേ ആവട്ടെ ഇന്ന് ഒയാട്ട് അവസ്ഥാവ തീയനോ ആകെ ടൗണിനെക്കട്ട ഗിഹില്ല ടൈലിലേക്കാക്കാളാണ് ഹിതാകൻ ഇന്നോ ടൈലിലേക്കാക്കണം ഏ ടൈൽ കറാണ് ഹിതാകൻ ഇന്നോണം ഒയാകെ ഗിതറിട്ട് അന്നേ അവസ്ഥാവ ലബാകാണ്ട് മുക്കത് മേഘാലയ ഗിവൽ അലുത്ത് വെടിയാ കരണം അലുത്തെങ്കിയാക്കാതല ഇക്കട ടൈലല്ലാണ്ട് ബലാപുറത്തുവെങ്കി ഇന്ന് ഹെമോട്ടമ ഹൊന്ത കാലയാണ് ലങ്ക ടൈൽസ് വസറ മെദ വാസിയക്ക് സിയട്ട് ഹത്തലിഹക് ദക്വാ വട്ടം ധീമണ ഒയാട്ട് ലബാകാണ്ട് പുലുവാൻ ടൈൽസ് വലട്ട് ഇട്ട് പസി ബാത്വയാ ഉപകരണം വലട്ട് മേ ഹെമദേട്ടും ഒയാട്ട് മേ ലങ്ക ടൈൽസ് മൊബൈൽ ഷോറൂം മേക്കട്ട ഗിയാ ഏമനെത്താൻ ദിവൈന പുരാതീന ലങ്ക ടൈൽസ് ശാഖാവൺ വലട്ട് ഗിയാ ഒയാട്ട് മേ അവസ്ഥാവ ലബാകാണ്ട് പുലുവാൻ ദങ്ങ ത്രികുണാമല ഇന്ന് കട്ടിയിരണം അത് ഗിഹില്ല ചാൻസ് ഒക്കെ തീയണോ ലങ്ക ടൈൽസ് മൊബൈൽ ഷോറൂം മേക്കട്ട ഗുഡവിലാമ മേ ദേവൽ ഹറിയട്ടം അദ്ദേഹം ബലണ്ണ മുഖതമേ സാമാന്യൻ ടൈൽ കിയണ ദേവൽ അറ അപ്പൊ ഓൺലൈനോട് കല്ലേം അറകന ഹറിയാനിനെ എത്തിന്റെ ഗിഹില്ല പൊഡക് അല്ലല കരല ഈട്ട് പസ് പൊഡക് ഹറവല കല്ല ഓക്കിട്ട് കൊഹമ്മദ് എലിയവട്ട് നമ്മ മുണവകേത് ഈട്ട് പസ് മേക്ക് പൊഡക് ഗൊറോസു ഇത് ലിസനമത് ഈ വകേ ദേവൽ പൊഡ അല്ലല കല്ല ബലണ്ണ പുളുവാൻ ഒയാട്ട് ലങ്ക ടൈൽസ് മൊബൈൽ ഷോറൂം ഇക്കട്ട് ഗിയോത്തിങ് അത് ദിവസേ ത്രികുണാമലയ നഗരീതമായി തീയൻ സാമാന്യം അപ്പി ടൈലിലേക്കാ തോർന്നു കുറേ നിക്കമ്മ ഒഹേ ടൈലിലേക്കാ തോർന്നുവാണി ഏ ക്രമയ ദൻ വീണാസ്കറാണ് ഒയാകെ ഗെതറിട്ട ടൈലിലേക്കാ തോർന്നു കുറേ ടൈലിലേക്കാ ഇത്ര തോറാണി നെതുവ് ഗുണാത്മക ഭാവയ മോസ്തറ വകേമ തമായി വിശ്വാസവാന്തയ തീയന് ലങ്ക ടൈലിലേക്കാത്മ തോറകാണ് കീല മങ്ങുമായിട്ട് മതക്കറണവാ യാത്രയെ മതക്കറാന്നേ അകുറുവെക്ക വചന കലപല മേ സതിയെ ഒയാ വിണുവേൻ വിണ്ണുണു റുപ്യാൽ വന്ദാഹെ മുതൽ ടാഗ് ഒയാകെ കറകണ് അകുറി അകുറ തരംഗവട്ടയാക്കേക്കുവെന്ന് മേ സിന്ധു എൻ പസ് മങ്ങ അവസ്ഥാവ ലബാദിനുമായി അന്ന് ഫേസ്ബുക്ക് ഫാൻ പേജ് കേട്ട് പുള്ളു വൻ തറാൻ കമന്റ് കറല മേ അവസ്ഥാവ് ഒയാകെ കറകണ്.

പ്രടമേക്കട്ട ജാതിക മെഹയും പിലിബന്ധ മതക്കറ നോണി ഞങ്ങ മേ ദണ്ടികകട കളിയും പ്രവൃത്തി ആണ് കൊടത്ത് അപ്പേ റട്ടേ വിഷമദ്രവ്യ പത്രുവാന്ന് വെട കട്ടയുത്തു കരണായകനെ ഹണ് ഹമ്പൂണാണ് ഇതിങ് ഏ ഹിന്ദമ തമൈ ദമാവുപിയാണ്ട് ആദരൻ മതക്കരണേ ദറുവൻഗെ ആരക്ഷ വിനുവിൻ നിഗുള്ളു ഹാനികര മദ്രവ്യ വലട്ട് എബൈ വിന തീന അവസ്ഥാവൻ അവമ കരണ കേൾ മുഖത്ത് കൗർഹരി ആലുവേക് മുഖക്കാരി ദയാ ട്രൈ കല്ല വരണ്ണ കേൾ കപാറുകട്ട് ട്രൈ കറണ്ണ കേബുഗമൻ അറ തരുണ കട്ടിയ ഹെമ്മ ദയാഗ്മ അത്തദാ വരണ്ണ തീന ഉണന്തുവത്തേക്ക് ഏവപ്പെട്ട ട്രൈ കല്ല വലണം ഏകത്തെ ഈ ദേവൽ വലട്ട് ഈ ഗുള്ളു ദന്നിമ നെത്തു എബൈ വിനോ ഇട്ട് പശ്ചിമ മുഴു അനാഗതയമ നെത്തി വില നാസ്തി വിലായണം ഏന്ത തമായി നിരന്തരയൻ മതക്കരണ്ണ അപ്പൊ ഈ തരുണ നങ്കില മല്ലിലാട്ട് ഒകളു ആലു ആശ്രയകരണ കൊണ്ട് ഹൊന്ത ആലു ബല ആശ്രയകരണം കൗരു ഹരികനും ഇവകെ വെറുതെ ദേക്കട്ട് വേവ പുലമ്പുവാണ് ഹതനവണ്ണം മുലിം ബലന്നയാവ് ഹരിപാറട്ട് കണ്ണ പുലുവന്ത കീല ഇട്ട് ബസ് പുലുവന്ത ഈ ഗുല്ലങ്ങി ഏത്തിലായി തമായി വട്ടി ഈ അത്രയും മതക്കരണോണി സിവനകല കിരി ഇബന്നാർ ബോഗഹന്തി തീന ആയുമ ആയുർവേദ വിധമെതുറ പിലിബന്ധവ് കമൽ ബന്ധുല വീരപ്പിറോ വിധമഹത്യാവ് ഒയാവ് സന്തുത അംഗഹറുവാദ ഇട്ട് പസ്സേ പോയതവ സരുണം ഇത്തിരി ഓണിമ ദിവസക്ക് ഒയാട്ട് ഹമ്പവിണ്ണെ അണ്ണ പുലുവാൻ സിവനകല കിരി ഇബന്നാർ ബോഗഹന്തി തീന ആയുമ ആയുർവേദ വിധമെതുരതി ഒയ സുവകരണ ബഹക്കിയല കീന ഓണിലെടുക്കട്ടെ നിട്ടാവട്ടും സൂവിന് പ്രതികാരമായിട്ടുള്ള ഭാഗണ്ണ പുലുവാൻ എണ്ണ കളിയും കോളിലേക്ക് തന്നെ ബിന്ദുവായി ഹത്സിയ ഹെത്തേ ഹതായി തൊൻസിയായി നമസിയ ഹതലിയട്ട് ഹാറി ബിന്ദുവായി ഹത്സിയ ഹെത്തേ തുണായി ദെസിയ ഹെത്തേ തുണായി പൻസിയ ഹതലിയട്ട് ഹാറി ഈ വകേമ തമായി ഫ്രീലൻ നിവസി നെന ഹെല്ല മസാല പൗഡർ പിലിബന്ധവ മതക്കരണോണി ഒയ ഹദന കേമവേല ഇന്ത്യാവെ മസാല റഹട്ട രസഗന്വാ ഗർണവണം ഫ്രീലൺ ഹെല മസാല പൗഡർ ഭാവിച്ച് കറ ഇലവലോലട്ട ഗ്രീൻ കറി മസാല പൗഡർ മാലു വലട്ട റെഡ് കറി മസാല പൗഡർ മസ്ജാതി വലട്ട ബ്ലാക്ക് കറി മസാല പൗഡർ കേമ കണക്കട്ടിയ സർപ്രൈസ് വിനേക്ക് നവത്തന്ന ദെയ്യണ്ട വദ്ദേ ഏ അത്ര മതക്കരണോണി അത് ദിവസം അക്കല നഗരീയതി വ്യൂർത്തവണ ഫ്രീലൺ വെൽസെൽ ജാലി നവതമ ശാഖാവ് അത് ദിവസം ഇതാ സുവിശേഷി വട്ടം സഹിത പോയാട്ട വർഷകന്ന ഫ്രീലൺ നിഷ്പാദന മിലതീകന്ന നൊമ്പര പണസായ യക്കല ഹന്തിയ നൂറ് പാറ യക്കല കീന ലിപിനേതി ആരംഭവിടും ഫ്രീലൻ വെനസെൽജാലെ നവതമ ശാഖാവിധിയോട്ട പുലുവ പിട്ടറാട്ടയാണ് ദുവട്ട പുതാട്ട വെണ്ണ പുലുവാം പിട്ടറാട്ട ഇന്ന് അമ്മട്ട താട്ടത്തെ വെണ്ണ പുലുവാങ് ഹിമനെത്താൻ നേതാ ഹിതമിത്തുറയ്ക്കോട്ട് വെണ്ണ പുലുവാങ് ലങ്കാവ അപേ റസ് അറഗന യന വാണം പിട്ടറാട്ട ഗിനിയെന്ന് വേണം വെക്കയും പെക്കെല്ലാം ഏതേവൽ ഗിനിയെന്ന പുലുവാങ് വേണ അവസ്ഥാവോയാട്ട ലബാദിയിലീനുമ ഫ്രീലൺ യക്കല് ശാഖാവേദി ഏകനാഥ് മതക്കരണ ഗമാൻ തമായി അപ്പിട്ട് വാട്സാപ്പ് കല്ലതീന കട്ടിയ ടഗ്ഗാലേക്കത്തു കറകാരണ ഹതാൻ വർക്കാകോട് അനുഗാമട്ടെ സെറ്റക ഇന്നവാ മങ്കുട കാതറൻ നെക്കത്തു കരകാണ സമ്പത്ത് റുമേഷ് സന്തുണി പുബുദി നദി സാമ തമറ സമൻമൽ ദേവി പൂജ ലക്ഷി അതുളു സെറ്റക ഇട പസ്സേ ജനിയായി അപ്പി തിന്നവാ കീല സീഗിരി സെലോണ്ണെ സെറ്റക സുപുറത് വീതിയിട്ട് അപ്പിട്ട മെസ്സേജ് കഗ്ദാല തീനവാ ഹാലിയല സമ്പത് മോട്ടേഴ്സ് ഇന്ന മകേ മിത്തുറു കല കത്തിയം എക്കത്തു കരകാണവ ഗുഡ കാതറൻ ഇട പസ്സേ അനയായി അപ്പേ മെസ്സേജ് കത്ത് കിയവണ് എഹമ കീല മെസ്സേജ് കഗ്ദാല തീയെന്നെ കൗത് നമക്ക് ഇവല നേനേ ആ സ്വർണലത തമായി മെസ്സേജ് ഒക്കെ ദാലതി എന്നെ ഏകോലോ തീയ നൂറ പെരഹാര ബലാണെങ്കിൽ ആക്കിയല്ലോ മെസ്സേജ് ഒക്കെ ദാലതി എന്നോ ഇട പസ് വടുമുള്ള ഹന്തിയെ ഒല്ലു കടയിൽ നിന്ന് അപ്പൊ കൗശല്യാണെങ്കിൽ ഒക്കെ തുകരകാരണോ മെയ് സിന്ധുവട്ട് ഇറ്റാലിയെ മെസ്സീനവലയിൽ നിന്ന് അപ്പി വാഹകനിന്ന് അണുറ ലക്ഷ്മണ്ണായി ആയി പൗലിസിയലുമുദിനായി ഗുഡ കാതറിൻ മെയ് സിന്ധുവട്ട് മങ്ങിക്ക് തുകരകാരണമാ